0: Es un teringue jobo.
1: No dije que me gusta, dije que me gusta, que me gusta, que me gusta, que me gusta, que me gusta, que me gusta, que me gusta, que me gusta, que me gusta, que me gusta,
2: que
1: me gusta, que me gusta,
2: ಬಾರ ಬಡ ಶುಕ್ರಿಯಂಗೆ ನೀವು ಮಾಲವ ಚಾದೆನ ಬರ ಬಾಚರಿ ದುಹ ಕೇದ ಮೊಮ್ಮೆ ವಕೀಲ ನಿಂಗೆ ಹ್ಮ್ ಹ್ಮ್ ಕೊಳ ಹ್ಮ್.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക് മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷാഹുദാ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അൾമെ മി ഗെനസ്തനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനസ്തനി മി വാഹകഗെ സോളവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.